ശിവ ജീവവ കാടുത്തിയ കോ ശിവ കനസു അടെതാവ ശിവ ശിവ ശിവ ശിവ ശിവ ശിവ ശിവ